ಯಾವ ಹೋಗಿದ್ರು ಯಾವ ಹೋಗಿದ್ರು ഇത് ഞങ്ങൾ പോയില്ല ശെങ്കിന്നുള്ളത്തെ ഞാൻ ഈ ഡാവ് ഓയോന്നെ ബീഹേന്ദ്രോളോ ഇങ്ങ ഓട്ടോ ഒരു പണികാരു ഇങ്ങ ചട്ടോസ്വാമി എൻമൻകോണോ ഇക്കിക്കമാരിക്കോയോ ഇഷ്ടത്തിനെ നിങ്ങൾ പാത്തം പോയോ ഞാൻ ബിയാൻ പാത്തോ ഈ ആവേദോ നീച്ചി ചാച്ചാറാക്കി Bami kalau pecah, sabun kalau tekatakan. Sabun, kesan ibu. Wih, ini gono malih wedok nih, Yesus. Mantolo putra, mantolo putri, saget. Mancing ngajur ajar, mantolo putra, mantolo putri. Nge, upamani malih satir sing, bagus tur, yo halus ini, ya. Saget. Upama malih rujak ulek nih, Yesus. Wah, aku punya nih, wong, ladrah. Ujar ngomong, sokon, mebom. Daharang ibu ya iso lho lek penyanyi saya karuan ini gue harapin nandangi ini cek kelin roh yo ngedau iki pusokon ngopung kasan sediaku yen pancen kowe tanding yudokan bahwa dewa tetep bisa mapak ikridaku aku mantep bekal meguru kelawan kok

0: എടോ
1: തെറ്റോയോ തമ്മണ്ണാണ് വേട്ടു തെത്തക്കെ കിട്ടിനെച്ചില്ലേ റുപ്പാനേളെ തെക്കോയോ ഞങ്ങളെ
0: മാന്തി ഓപ്പോ വിത്ര മാറി മാന്തി
1: കിരോ കിരോ ക്ലാമ്പി
0: saiki kowe kudu golek jago. Lah niki lho jan ewe rasane ati kula niku Ndara Kresna pun mboten enten. Ndara Kresna niki mun dadi payung kek payung sing gawa mriku kek nggih apa lho upama Ndara Kresna iki enek ngono tak suwuni musa arah kek nyandi lek golek jago iki. Wis kowe dhewe maju. Lah niki sampean presan ya tangane ngantek pecah ning ngantem kok. Wah, lha piye to? Ayo dikerubote, dikerubote tuwas jotosan kancane dhewe engko. Wis lek ngono wis masa bodho kowe. Nah.
1: Nitik lan iki masa bodho.
0: Wah iki lek ora Ndara Punta Dewa iki arek sing mungkasi den ngaturake kesetyo.